ഞാനായി ഹുസൈമാം ഹുസൈ മോദി അബ്ദുസംസി അബ്ദുസംസി എമാർ എമാർ ജി ഉമർ ഉമർജി പുവക്കറുമ പുവക്കറുമർ മൊത്തക്കല്ല സാധാരണ സാല അദാൻ സാല മേക്ക ദോപ്പിയോ മാപ്പ മറ്റ അദാൻ സാല ലമി ഞാജാഞ്ഞായി നക് അമ്മു മുന്നാ എത്താറോ ഞാൻ ഫുക്കത് അജ്ഞം സദവദം സദന്നർ തിമിലി സാതൻ കാൻകാ

സമ്പത്തൊക്കെ കുടിച്ച സമ്പാദന സമ്പാദന സമ്പാദനാലിപ്പുകാരിത്തോറോ വഴക്കം കുഫാൽഫാമസൈ ജഗഫാൽഫാമസൈ വിറ്റിലോഹാമസൈ അച്ഛാവുമതേ സമ്പക്കൻ ഫാമസൈ മത്തുമ്പുലന ബജേ ഇറ്റഫാൽ ജോയിനവേ ഡേ കത്തേ ബ്രം സബരാ എങ്ങേ തെരുമ്പൈ താൽ താങ്ങ മുസുക്കൊടു.